0: അന്യജീവാനാം ക്രയ വിക്രയണം ഇത്യാദിനാം സംഘടിതാനാം അപരാധ പ്രകാരാണാം നിവാരണാർത്ഥം സഹകാരിതാ വിഷയെ ഉഭയപക്ഷൌ ചർച്ചാം കൃതവന്തൌ. ഭാരത റൂസ് ദേശാഭ്യാം ഹ്യ സംയുക്തരാഷ്ട്ര ബ്രിക്സ് യുരേഷ്യൻ സമൂഹ ഷംഘായി സഹയോഗ സംഘടനാനി സമേത്യ ബഹുപാക്ഷിക മഞ്ചേഷു ആതങ്കവാദരോധി സഹയോഗം ഇതോപി സുദൃഢീകരണസ്യ പ്രതിബദ്ധത പുനരുദ്ഘാടിത. ഭാരത റൂസ് ആതങ്കവാദ നിരോധക സംയുക്ത കാര്യസമൂഹസ്യ ചതുർദശോപവേശനം ഹ്യ നവദില്യാം ആയോജിതമാസീത്. ദ്വൌ ദേശൌ സീമാപാരെ ആതങ്കവാദം സമേത്യ ആതങ്കവാദസ്യ സർവേഷാം രൂപാണാം അഭിവ്യക്തിനാം ച നിന്ദാം കൃതവന്തൌ. ഭാരതീയാന്തരിക്ഷ അനുസന്ധാന സംഘടനം മധ്യപ്രദേശസ്യ ശ്യോപുരനഗരസ്യ ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇത്യസ്യ ഡ്രോപ്പ് സോൺ ഇത്യത്ര ഗഗനയാന ഉപക്രമസ്യ കൃതേ മഹത്വപൂർണം ഏകീകൃതം IMAT ഇതി പരീക്ഷ സഫലതയ ആയോജിത. ഭാരതർത്തു വിജ്ഞാന വിഭാഗേന ഉക്തം യത് ആഗാമിഷു ത്രിഷു ദിനേഷു നൈഋത്യ പ്രാവൃഷെ ഉത്തര അരബസാഗര രാജസ്ഥാന ഗുജറാത്ത് ഹരിയാണ പഞ്ചാബ് ഇത്യേതേഷാം ശേഷഭാഗേഷു അഗ്രേ ഗന്തും സ്ഥിതി അനുകൂല അസ്തി. അദ്യ അരുണാചലപ്രദേശ അസമ മേഘാലയ ബിഹാര പൂർവ രാജസ്ഥാന മധ്യപ്രദേശ ഉപഹിമാലയീയ പശ്ചിമബംഗാൾ സിക്കിം പശ്ചിമോത്തരപ്രദേശാണാം കേഷുചിത് ഭാഗേഷു പ്രചണ്ഡ വൃഷ്ടി ഭവിഷ്യതി ഇതി ഋതുവിഭാഗേന പൂർവാനുമാനിതം. ജമ്മുകശ്മീര പ്രശാസനേന ഹ്യ ശ്രീ അമരനാഥജി യാത്രാമുദ്ദേശ്യ ഏകാ നവീന നിർദ്ദേശിക പ്രസാരിത യസ്യാം സർവഹി തീർത്ഥയാത്രിഭി പഞ്ജീകരണ പ്രക്രിയായാഹ അഥ സുരക്ഷാ മാർഗദർശികാനാം നിഷ്ഠാപൂർവകം ദൃഢതാപൂർവകം ച പാലനം കർത്തും സമാദിഷ്ടം. ആകാശവാണ്യാഹ ജമ്മു വാർത്താഹരൈഹി വിജ്ഞാപിതം യത് സർവോച്ച ന്യായാലയസ്യ നിർദ്ദേശാനുസാരം നിർദ്ധാരിത യാത്രണാം പ്രതിദിനസ്യ സംഖ്യാ സീമാ സമ്പ്രത്യോപി പൂർണതോ പ്രവൃത്താ വർത്തതെ. ശ്രദ്ധാലവഃ പരാമൃഷ്ടാഃ യത് യാത്രാ പ്രാരംഭാത് ഏവ പൂർവമേവ അഗ്രിമ പഞ്ജീകരണം കരണീയം അഥ അനുമതിപത്രേ ഉല്ലിഖിതേ ദിനാങ്കേ ഏവ യാത്ര ആരംഭണീയ. പ്രശാസനേന സ്പഷ്ടീകൃതം യത് അനുപദമേവ പഞ്ജീകരണസ്യ സുവിധ അത്യന്തം സീമിത സംഖ്യാസു ഏവ ഉപലബ്ധ അസ്തി ഇതി വാർത്താഃ.
1: नमस्कार. आकाशवाणी समाचार के साथ मैं मुनीश शर्मा. प्रधानमंत्री नरेंद्र मोदी ने अपनी ऑस्ट्रेलिया यात्रा के दौरान मेलबर्न में भारत ऑस्ट्रेलिया मुख्य कार्यकारी आधिकारिक मंच को संबोधित किया. अपने संबोधन में प्रधानमंत्री ने कहा कि व्यापारिक साझेदारियों को हमें ऊंचाइयों पर ले जाना है.
2: भारत आपके फंड्स को सेफ स्टेबल और सस्टेनेबल ग्रोथ का अवसर देता है. हमारा प्रयास रहेगा कि आपका ट्रस्ट भी बढ़े और आपका कैपिटल भी बढ़े. एजुकेशन और स्किल्स में दोनों देशों के बीच नेचुरल सिनर्जी है. डिकिन यूनिवर्सिटी और वुलोंगोंग यूनिवर्सिटी ने कीप सिटी में कैंपस खोलकर एक नया अध्याय शुरू किया. यह भारत के प्रति उनके कॉन्फिडेंस का प्रतिबिंब है. हमारा साझा लक्ष्य होना चाहिए कि हम स्टूडेंट मोबिलिटी को टैलेंट पार्टनरशिप में बदले.
1: प्रधानमंत्री नरेंद्र मोदी आज ऑस्ट्रेलिया के प्रधानमंत्री एंथनी अल्बनीज से बातचीत करेंगे. दोनों नेताओं के बीच व्यापार रक्षा महत्वपूर्ण प्रौद्योगिकी शिक्षा और जनसंपर्क को मजबूत करने पर चर्चा होने की संभावना है. प्रधानमंत्री ने मेलबर्न में भारतीय समुदाय को गर्मजोशी से स्वागत के लिए उनका आभार व्यक्त करते हुए इसे अविस्मरणीय बताया. ऑस्ट्रेलिया में भारत के उच्चायुक्त नागेश सिंह ने कहा कि एक दशक में श्री मोदी की ऑस्ट्रेलिया की तीसरी यात्रा द्विपक्षीय संबंधों में हुई महत्वपूर्ण प्रगति को दर्शाती है. भारत दुनिया की सबसे तेजी से बढ़ने वाली प्रमुख अर्थव्यवस्था बना हुआ है. अंतर्राष्ट्रीय मुद्रा कोष IMF ने वर्ष 2026 के दौरान इसकी 7% की वृद्धि दर का अनुमान लगाया है. IMF ने यह भी